ഒരു സർപ്രൈസായിട്ടാണ് അറിഞ്ഞത്, ഇപ്പത്തിന് മെസ്സേജ് കിട്ടിയത്. അപ്പൊ നാളെ പോകുന്നുണ്ട്, നാളെ 11 മണിക്കുള്ള ഫ്ലൈറ്റിന് പോകും, ഡൽഹി പോകും.